bless your name, O God. ഈ ആശ്ചര്യമായ നാമത്തെ നാം തൊഴുതു കൊള്ളുമ്പോൾ നമ്മുടെ കൃപയും സിംഹാസനത്തിനു മുൻപാകെ വന്നു നിൽക്കുന്നു. നിങ്ങൾ ഓരോരുവരെയും നീ ആളുകൾ ചെയ്യുക.